0: റേഡിയോ മന്ദാപൻ 90.8 FM ഓൾവേസ് ഹാർട്ട് ടച്ചിംഗ്
1: रेडियो मन भवन 90.8 FM RJ शुभंगी सोबत ऑलवेज हार्ट टचिंग।